0: ഉയർന്നിട്ടുണ്ട് മുട്ടിപോക്കുദ്ധക്കും മുഴാം ദിവസം വിശ്വാസ്യ സംഘടനയിലെ യുദ്ധ വ്യക്തിയെ ദൈനിക് 5 ഗ്രാം സമ്മാനം ചെയ്യണമെന്ന് ഉപയുക്തമായി സലഹ
1: സന്തുലിത
0: ഭോജനം പര്യാപ്ത നിന്ദ്ര സകാരാത്മക സോച്ച് എന്ന ചിന്ത തനാബാട്ട മുക്ത രണ്ട മുട്ടുരോഗാത പോസ്റ്റ് സകിഞ്ച